സൂറെ ബനി ഇസ്രായേൽ പിഞ്ചല്ല സമസിപാറ ആയത് നമ്പർ 85. സൂറെ ബനി ഇസ്രായേൽ പിഞ്ചല്ല സമസിപാറ ആയത് നമ്പർ 85.